0: വുഡ് ഹാവ് ഡിസ്കസ് ദിസ് മാറ്റർ വിത്ത് ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം അത് പറയുന്ന ഞാൻ കരുതുന്നില്ല. ദേ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദി ഫോർമർ ചീഫ് മിനിസ്റ്റർ ബിക്കോസ് മെനി ടൈംസ് ഹി ട്രാവൽഡ് ബൈ ദ പ്രൈവറ്റ് പ്ലെയിൻസ് ദ സ്പോൺസർഷിപ്പ്. ദ ഗവൺമെൻറ് ഈസ് നോട്ട് ഇൻ. ഐ വാസ് ദി ഓപ്പോസിഷൻ ലീഡർ. ഐ നെവർ മെയ്ഡ് എനി അലിഗേഷൻ അഗെയിൻസ്റ്റ് ദ ഫോർമർ ചീഫ് മിനിസ്റ്റർ. ഇറ്റ് ഈസ് നോട്ട് എ ഫോൾട്ട്.
1: They have a thorough investigation and they have authorized an SIT to do the necessary work. I think that's normal. After all, in every situation, everyone is treated alike. If there is a case to be answered, they have to answer the case. That's all it is. I don't think that there is any predetermined outcome.
2: Kindly go through the document and the reactions of Rahul Gandhi and the AICC about ED. They are saying that ED is just a washing machine and ED is just a political agency and election department of BJP. Then how can a Congress-led government associate with the ED? That is a political, relevant political question. Actually, this is a political move and political project of BJP in Kerala. Unfortunately, the V.D. Satheesan-led government joining with them.
3: We're slipping into a very short, quick break, but come right back on Spotlight.
4: Across the country.
5: He has tracked the pulse of power from Washington to Korea. Witnessed history being made in global capitals and conflict zones. Brought clarity to complex issues of national security and international affairs. Aditya Raj Kaul, covering international affairs like no one else. Only on NDTV Network.
6: On what really matters. Watch Breaking Ground with me, Vedika Sood. Weekdays 12 to 2 p.m. only on NDTV, when it really matters.
5: Voices that redraw boundaries.